ഞാൻ ചെയ്യത്തല്ലേ ഉണ്ടാവുള്ള ചെന്നക്കേച്ച്. അയ്യോ എന്റെ കേച്ച് അങ്ങ് മുത്തക്കേട്. അയ്യോ എങ്ങ മുത്തക്കേടിന്റെ ഉറക്കീടം ഉറക്കീടം കൂമ ബേബി.

0: പ്രമുദ്ദൈങ് കീബസ് അംഗം മാഞ്ഞങ്ങരവസ് അംഗം മാഞ്ഞങ്ങ ചഞ്ഞല മാഞ്ഞങ്ങല്ലേയൊഞ്ഞല മാഞ്ഞങ്ങ മെച്ചുഭജാദ്യ മാഞ്ഞങ്ങ മെച്ചൈകാദ്യ മാഞ്ഞങ്ങ
1: ഉദയനങ്ങി ഹൈനങ്ങി ഐന്തോരന വല്ലാത്ന ഗൈലിപത വല്ലാത്ന എവനങ്ങി ഹൈ റുസംഗുഷം ബോനുമനായ് തപ്രിങ്കർത്തിയോർത്തപ്രൂത് ഈ കർത്തിയോൽങ്ങലേവോസ്തി കർത്തിയോൽങ്ങൽ വെല്ലോ എവിതാല്യേയലതോൽ